0: each other, and Paris Saint-Germain and Arsenal भी उसके पीछे पड़े हुए हैं. सो बात करेंगे अभी ट्रांसफर बाजार को लेकर. अभी जो है वर्ल्ड कप का बाजार खुल गया है.
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണ്.